ലാദുഖേബ് സന്തേശം ചാദ്യാഖ്യാജഞ്ചാലോയെ മുഖൂജലാർത്തിർഗേ സ്വയപാപാര വിരലാപാരേ നാനക താകേ സദ്ബലഹാരേ ചരണ സാധുക്കേ തോയേ തോയെ പ്യർപ്പ് സാധുക്കപ്പന ജിയോ സാധുക്കി ഊർഗർവശനാന സാധുപ്ര ജയ്യ കുർബാൻ സാസേവട്ടാകി ഭയ സാസംഗർ കീർത്തന ഗായ അനുഭിഗന്ധ സാധു രാഖേ ഹർഗുൻ ഗായ അമൃതരാഖ ഓട് ഗഹി സന്തേന്ദ്ര ആയാ സർവസുഖ നാനകത്തെ പായ അമൃത കൗ ജീവാലനഹാർ ഭുഖേ കോ ദേവത അധാർ സർവിന്ദ ആഞ്ചാക്കി ദൃഷ്ടി മാഹേ പ്രഭുലേഖേ കാ ലഹണ പായ സബ്കി തിസ്കാവ് കർണേ ജോ തിസ്ബിൻ ദുസര ഹുവാ നാ ഹോ ജപ ജന സദാ സദാ ദിന രാണി സബ്ദ ഊച സപ്തെ ഊച നിർമ്മൽ ഏ കർണി കർ കൃപാ സോ നാം ദിയ നാനു സോജ നിർമ്മൽ ദിയ ജാകേ മൻ ഗുരു കീ പ്രതീത ജനാവ ഹർ പ്രഭു ചീത ഭഗത് ഭഗത് സുനിയ തേ ലോയേ ജാകേ ഹൃദയ ഏകോ സച്ച് കർണി സച്ച് താങ്കീ രാത് സച്ച് ഹൃദയ സദ്മുഖ സാചി ദൃഢ സാച്ച ആകാര സച്ച് വർത്തേ സാച്ച പാ സാ